0: ദിവഹിഎഫ്എം ദിവഹിനായക
1: ദിവഹിഎഫ്എം നുവധിയ എക മെഗാഹെർട്സ്.
2: രീതി അപതു വെസ്റ്റ് രീതി